our community, our pride. ഇത് MOPCRS 107.8 റേഡിയോ മനത്. മനത്തിൽ ഇരിക്കുന്ന കവലകളെ സുലർത്തുക്ക് ഏർത്ത ഇടം.

0: കണ്ടിട്ടമ്മ കാലയില് വായിക്കാൻ
1: രജനിയ
0: കൈനീട്ട് കാശ് വാങ്ങിട്ടാ പാടക്കാട്ട് നാ വളയത്തിന് വരേ
2: എന്നെ
3: പോയി ചാനേ